ഇതിന്റെ മലയാളം നമ്മൾ കമ്പാണ് ജെയ്മേക് സ്പെൻഡ്ലെസ് ഇറങ്ങി ഇനി കുറെ എനിക്ക് തന്നാ ജെയ്മേക് സ്പെൻഡ്ലെസ് kids school bags ke tayani bag in dere bukiya nasimi gami aina ki ameme tena no min te bag ataro ina bang kai tayani ladies bag on gami aini aki arang ina meme tena no min te salon o the lava lava ladies aro kona bang kai ina no ni beira oni ka puna ko ki ni poi ana pe ai ka amwan te porai ye ina pe pasi kai bukiya te bukiya nasimi tayani pasi ka o lapo nang mai siriki saki singa ya ane meni kota ki mekanuan nana hardware narun ana kupa alu menim at the pime wowo at the pime suwa security wire dayan chicken fence sand pack meye ina pe ana toilet paw p o s awai puni kami ari ke kham ka khaya te si po ke poroi ke mi fridge ye ina pe ina non pe ina mi kampana e j mix pentless ami kampana e j mix pentless e kinakin kon narana e dairy store ari ete manga na peso muhan me peso markets awai ana main store the causeway kaskoni jmx spendless punnam kampana etine to nanu nanikan katorone pai coin yan meyam on nanganu pote po erang ini poroi khamna digi roi digi meiron na mi kampana jmx spendless